0: ദിവ്യ എഫ് എം ദിവ്യ നായക്.
1: Nur die Ecke Megahertz, die wir hier fangen.

ഗിഫാനായി ഇലിയസ ഗിഫാനായി ദുൽകിഫ്ല ഗിഫാനു ഹന്ദമ കുർബാഷ് എ ഹുരിഹാ ബേഖലും വണി ഹേ ഉലഫാ മീഹുങ്ക തെരന്നേ.

ഹമകശ്വരം കലേഗയായി അതി എവരെങ്കെ തെരേം കലേഗയ തബാവി ബയകായി എ എമ്മെങ് അളുവ നരക ഫുറുവാ ഹുഷീമേ.

0: കടിം അഗ്ഗടി ഫൻസാസ് അമ്മിനെ കൊറിയ മിതനി ഗെസ്റ്റ് ആർ ജെ നിരേഖ പ്രോഗ്രാം ആക്കി കാണും ശ്രദ്ധാം
1: അതാണ് മാർജിൻ
0: മാർജിൻ കുബാ അമ്മ മുളിൻ ഗൗമി ലവമി അണ്ണനിങ്ങെ
1: ഗൗമി ദു ഗൗമി ലവതാരൻ ജാൻജി ഹേനി ദോ ഹിഗ്ഗാമണ്ണു
0: വരങ് ഹിഗ്ഗാ
1: അണിക്ക വർ കുരീഗെ ഗൗമി ലവതകെ മീവെ മുന്തണി സേന്നു
0: ആ അമ്മ കല കുടൈരുഗെ ഹണ്ടാന്തക ഐകീഗ മി കുരിയ ദേവനി
1: ആ
0: ദേഫുലക ഗുളി ഫുരി മാർജിൻ
1: ഗവാദക ഇബ്രാഹിം അസ്സലാമു അലൈക്കും
2: ലബ്ബ
1: കിഹിനെ കിഹിനെ

0: ഓഡിയോ വാഹക. അസ്സലാമു അലൈക്കും. നോദി ഹൈക്കം മെഗാഹെർട്സ് ദിവേ എഫ്എം ഗെ ഹുൻ തേരി നവരം ഉഫായർ വഗത് കൊളകൈ തമം ഓഡിയോ വാഹക യാകുമി ബദ്ദൽ കൊല്ലി ഐഷത് സൈന. മി ഹഫ്താ ഗമി ഗെനസ്തനി മുളിംഗ് ആ വാഹക മി ഗെനസ്തനി ഹുരി മേതിയ ഹിയാലുഗ മി വാഹകയഗെ ഫുർതം ബൈ മി വാഹക ഹദിയ കുഫവണി മുതഹർ ഇബ്രാഹിം മുത സമു സീൻ ഹിതദു വാഹക ഉഷാളദനി ആഷിദ അബ്ദുൽ കരീം.
1: ഹുരി മേതിയ ഹിയാലുഗ

0: ഫർഹാദ്ഗെ അടു ദിവഹി എഫ് എം ദിവഹി നായകു
1: നോദിഹ എകെ മെഗാഹെർട്സ് ദിവഹി എഫ് എം.